0: ഡെങ്കു മാരാന്തികായി ദനുവത്വി വലകാലമോ
1: ഇവതലന പ്ലാസ്റ്റിക് വീതുരു ബന്ദുൻ ബോതൽ സാട്ടിൻ നാദിയ എക്കതുകര ജലയ നുരദന സേതബാ കണ്ണ ഇവതലന ടയർ രാതിയട വെളിപുരവ സിതുരുകര ജലയ നുരദന സേകബടാ കരന്ന
0: മേയ സൗഖ്യ പ്രവർദ്ധന കാര്യം ശേപണി വിടേകി 89.1 സുപ്രീം റേഡിയോ സുപ്രീം റേഡിയോ മേക്ക് സൂപ്പീരിയർ